0: ഏത് പോട്ടോ ചെയ്യുമ്പോൾ ട്വൻറ്റി സ്കൂളുമ്പോൾ അയ്യോ നമ്മൾ
1: യോ
2: ഞാരിമ ഞാൻ കൊത്താലിംഗ താലിംഗ ഞാൻ കൊങ്ങരിമ അനപ്പിലിംഗു പാപ്പുറു മഞ്ചി കൈ കൻകുരി യോ വൻകുരി അനപ്പു കങ്ങയം കഞ്ഞിനാ കലുവിൻകു ആരോ ചിന്നല കളി ഇരിച്ചാ കളവര കളവര ഞാൻ കഞ്ഞിന ദനലിംഗു ബോണ്ടുരു കണ്ടങ്ങൂര അനപ്പു മഞ്ചി കൈ മല്ല കനപ്പു കങ്ങ റീങ്കി ഉപ്പൻ വങ്കൻ വങ്കൻ റീങ്കി ബന്ന ബന്ന കങ്ങുരു വരുൺ അനപ്പിലി ബി വളി ബന്ന അനപ്പിലി കുപ്പമൻ അനപ്പൻ മിങ്ങാരൻ പി വളി താലിങ്ങുരു വൻകുരി ബാപ്പുറു പി വളി അനപ്പിലി ഉറുവരി വൻ ചുരുപ്പുണ്ടു യാക്കുയു ചുരുപ്പുൺ ബന്ന എരിമ കൊലുണ്ടായങ്ങു മുനക്കുയ് പായമ താലിഞ്ഞുപോയി കപ്പനയ നാവുൻ മഴിമി അനപ്പിലിങ്കോ മൈമക് മഴിമി റൂം റൂം നക്കു വിളഞ്ഞ നാവുൻ അനപ്പിലിങ്കോ അനപ്പുത്തു നാമ പനയ പലതങ്ങാറു നാമ കോ നാലിമുറു മുനങ്ങുപ്പൻ മുനാലിമുറു തുങ്ങുപ്പൻ ബല കാലി ബാറിൽ മുന നൗവി ബടയല മീങ്ങാറ ബലങ്ങരി മങ്ങുനുക്കും ചുരുപ്പുൺ കും ചുരുപ്പുൺ ബടയല മീ അൽമാമുള്ള ബലയാൻ ഉപ്പനങ്ങുനൻ മുനൻ ബല അങ്ങുപ്പന യോളുങ്ങു മഞ്ചി കൈന മുനൻ ബല ദോൾ മീൻ യോളുങ്ങു മുനൻ ബല യോളുങ്ങു വര ബന്ന കങ്ങനീന മുന കളി ബാര അങ്ങുനായ യോളുങ്ങു ബിലഞ്ഞ ബിലിനുങ്ങൽ മുന ബല കളിങ്ങ തോന്നിയ വങ്കൻ കൂയോർ ബിവാളി മിവച്ച് മുഴു മിവച്ച് കളി കജിനാൽ തുങ്കാൻ ഇഞ്ചിനാൽ വിച്ചായി കൂയുവാൻ അജുർപ്പുൺ വാരൂർ കാബുലുങ്ങുന ലങ്ങര എരിമങ്ങനപ്പിലിങ്കുഴ പാപ്പുറു മഞ്ചിക്കൈ യോ യോ അയപ്പി തങ്ങു യോളുങ്ങോ ജിനങ്ങുമ്പല അയക്ക കാരോൺ ദാവു റക്കാം മലിങ്ങു അയപ്പി യോളുങ്ങു തങ്ങു തുങ്കരം ഞാക്കു തങ്ങു 73 തുങ്കര ഞാക്കു യോ മഴിമി ഉയ്യൻ ഉയ്ക്കര ഞാക്കു അയക്കൻ നീനൻ ജിന്നൽ കലുവിൻ കുങ്ങ കജാമങ് അയക്കൻ ജിന്നൽ യോ നാങ്ങലാം ഇയക്ക ഞാക്കുവായി ഞാക്കുവായി അഞ്ചാങ്ങുന്ന ലുക്കുങ്ങറക്ക നാങ്ങൾ വയാവു വയാവു ഉന്നെ മെസിങ്ങൂയ തന്നലിംഗു പാപ്പിങ്ങു വര അനപ്പിലിംഗു പാപ്പങ്ങനപ്പിലിംഗു തന്നലിംഗു ബിച്ചായി തന്നൽ ഹിസ്റ്ററി ബന്ന തന്നലിംഗു പീബല പമ്മൻ പേർ യക്കങ്ങൾ മമ്മി വളരെ മീലുവാലി ഉറാലി കലി ലുങ്കു പാറ യോ കപ്പനയ ദാവു ബിച്ചായി മഴിമി മൈമക് മൂക്കുറു കമലമനപ്പനമ്മി അനപ്പുങ്ങാറു അനപ്പുങ്ങാറു മണത്തുമൻ ഉന്നലയ കവലത്തു അനപ്പുങ്ങാറു മൈമക് നയപ്പി ബിച്ചായി യോളുങ്ങു തങ്ങു യക്കങ്ങയങ്ങാറു യോളുങ്ങു ബാ ഒങ്ങൻ അലഞ്ഞൻകു യോളുങ്ങു ഓങ്ങിരിമ പഞ്ഞം നൻകുവായന ബൈ പഞ്ഞം നൻകുവായന റൂം നൻകു മുള നാമല ബനലയാങ്ങിരി മങ്ങ പഞ്ഞം നൻകുവായി അങ്ങനെ പുമ്പ്യാന തുകഞ്ഞി കൂങ്കായുൻ കൂങ്കായണ്ടാമി പിള്ളഞ്ഞ നക്കുൻ പക്കി തുങ്കണ്ട തന്നലിംഗു യോളുങ്ങു ഓങ്ങറാവും ആ ചിലിങ്ങു ഊരുങ്ങു ഓങ്ങറാവും അങ്ങറുക്കാമ്പിളാക്ക് തനാൽ നാവുൻ തങ്ങു ചിനാൽ കഞ്ഞിനാൻ പീവാളി മേൽവാറുവാൻ ബൈങ്ങുയ ജുർപ്പുണ്ടു കാജിനാൽ കൊലിയുവാൻ വാരാവൂർ ബലമേൽക്കുവാനാൻ മിഷിന്മ nguru iri wanan misin do dinatungkan andang nguri man yo aro tukarija pacuar mawang kanyena uno alitali nguru karali kangara katang manjikai tang kanbalci wara urunga ulangara omilingen be kapalan mach balan ngara ngupan balan bicanan unan balayul kuran punbuan manjikai milingin bin ngunayan yul ngum balajanan malakuman minan ngara palmin bican minan wahai sangum mal marambangi yakan madang ukan na bicanan dan alkan rakalanya minan ngunalayam wahai yanang hari nung madang ukan na kanganap ukan na Anja tuan kara keram rum dum tukarium ngan madang wangkai ngan madang malah abicanan piring ngan malingkung una rum kawangar una ngan malingkung wangkai muruyana bican kangan dan rakaran rakaran dalamin una lam bunbuan yorwin una unalan langaran unan Unaran beralamul nang unan beralamul unan unalayan kara kanya minam daum belinan ngurung ngaran unan balaya sakin nan ngaran tiga sakin mission and matuman balandayo missionaryo o hurto unalaya yun unwaray galinga unal milingin bi ka mangkarata ngurukuralan kabalan yo yulungo nyinan kan walipun dan yulungo unan bala walipun matamala kanganapun dan kali longgur manga yulungo kali longgur ma kali mazakal ma kalnap wadangu naon kaliwin ko mazakal ma yo kakali rawarang yulungo anan kanyi na kaliri orang yulungo pilihnya ya lingkung unang pala tilcinga kadangum kalimada kalmadangum ngoy nga kapung adamurung nga munuk nga yo pilihnya dangu daw nganap lingko yaka nganap pungaro wijar yun yaka nganap pungaro waptun ya wichan yaka nganap pungaro moma nganja tukar nguramachi Nguyang arabi wali. Anapiling ko malawo, rakam ka, manjikay ko malawo, ngayari nguykal. Nguymurum kapumurum. Nguykal yung anapiling ka milwari yun. Milyini yun nan ka, nguna. Yan nguna, bichan nan ka nga. Ang nguna nan ko kadayam, ngirima. Ngirima nan ko kadayam. Napam. Una nan ko ngirima, bala nan ngaruka, wewe yun ba nalaya? Ngayari, wewe yun nan ngaruka. Kangupan man nan ngaru, kaya nabili, kanguna bili, miwach ngayatan, nguna kalinga. Yo, una yan nan ngaru, ngayari yung ngayatan. Kaya natang wabi bala, nguna kali, numbulwara, ngunan bala, kurut na bin bala, rupan, naungra, ngunan, bururan. Yo, yul ngo, ngayari. Pani yang anak pelinggu, anak paruku yang ni, kabungkul anak pelinggu benar leya, muiaka, kamani kaya anak pelinggu benar leya, iri cawu malau, anak pupai, anak pumnau tangu wanguri, anak perumbia manduania, muikal, kajama anak paru bungkul, yo, kajanal ngaru jaman bungkul, walipuyo iri cawu. Pilihan aku nunggu macu ngaruh jama bungul mana ya uang kainya na goyor iya karman dan ngaruh iya karman anak pengaruh baik goyor lingkul anak pengaruh ka tukar umal tun pandai ya bacuar pilih mana ya anak pengaruh kainya na wal nga baik goyor rom do anak pengaruh kainya na wal nga ya kang anak pengaruh dinggam kadinggam bayangun unggulan alpil na kanisman yakka yakka hana po wani nan bichan aja dangun balangana pe yurtam ka bichana ni na kanichumana Kadang ngaji lengan yang ban banyak pilih tukar kurma di sini. Mana kat tukar ngura? Banyak yang anak pilih ko. Rom, wanyu, ngaruh tangu kalian ko. Maya kanga karun. Tangu kalian ko nyinan jinal. Angah tandal kandango. Ngeri magan balci. Dipri wede tangu. Tangu kan nyinan. Jinal mana pan min manjikai. Kangu na warawur. Biwali taling ngurulung tuan yul ngu. Ngunung ngalang ngurul. Yul ngu malla waripu. Kawaripu waripu bapuru yiricha. Kaji kangana puru yun min kan. Yul ngu malla bapuru. Kaya kangana pungunung ngamu namin. Payangu. Kaya kangana pungamu namin. Ungang angdun min nganapu. Payangu. Uro ngu. Nga angduan ngunung nanguru malanguru. Ngirimanguru. Ula nanguru. Jamanguru, ngunung nanguru, ngatanguru, meranunguru, bayang. Ngunung na pilingku rambangi. Pijanan kapan ya jinang ngirimayu rakaram, rum rakaram ngirimayu. Pijan. Manjikayu malawok, ayiricha o bukmakku. Bukmak hiricha. Mangal mangaroka, hiricha. Mangal tunmi. You, malamang araw you ramyan. You duwan niya. You duwan niya nga napiling ko may madur ka room nga napara ko wal nga niya na chinanguya. Kawali po malang araw na kamaniya lalayuta kadan nga rumengkiye. Iricha. Pilin niya lingko na kung nga napukan ngutan. Kanangal nga napukan nga yul ngun uro ngun. Malay. Yang nga pala wali po, kawali po, wali po. Yang nga. Aduan ya naun ya kung dao jinal kaliwin ko. Ya na duan man na naun na paduan dao una jan bala kalimuro yul ngo rumuro. Yul ngo ya ko ba nga na piling ko rum ko maltua. Ka rum ko ka manikay wo ka bungkol wo ka ngulan nao malang ko. Ngulok siya bayiko yung malang ko. Maltuwa yan na, tulin ako ichiwa, kinang bala. Pichan nan ka, karundang uya. Yo, ayaka mayulok tuwa, yaka nguyulok siya. Yaw ichan nan ka doon karun ma. Yaka kanganan karun unong yul. Tangunan ka ngiri ma karun, ka ngiri ma watangun yul ngun yaka mayulok tuwa. Yaka ngang ang dun miya, anja mayulok tuwa. Mayu wal kinyaraya miyan, balarali un miyan, kanyini yam, rum do ngulacu yun, nguakuru yun. Kabanyang ayakan rakaran, njurpun merayalam min, banyayan yul ngum, bili banyaya yul ngu, njurpun ya ku banyaya yul ngu, nan bunga wa, urudalang unan, njurpun. Kadaan unaku ya, Kau yang guna ngukal, guna pernah nguru dalang guna neyul guna benda iri cawu, nguru dalang guna ngaru nguru warin. Pi baman parku kaji nang bala, kamal tundu baik kura romgo. Ya pilanya jang markap mewara, ya kamai ruk tun mengal mengaru, cinang bala, cinal ngal mai kali nga, cinal bala kali malda kal nga, ngal mai wal cinyarami. Iri chamalla, iri chapapro, yul dalkara, yul ringage, yul jiriklaimi, ngalma nama duan iya tarangan. Because ngalma dangu, pichai yul ngu yana yul ngu. Yaka ngalma dangu ngunung yul. Tang ngalma yul ngu. Lingko, tangu yaka karun jinang bala. Sinang balang ayaka karun. Muna niya ako, nuko. Nuko niya ako, yako nan, danaling kong balanda ang walang kong. Nga pagi yung karakarambo. Kaunday sin nga dari ya. Nuko nga pananunukan na mayangigin. Paman. Pibala paman. Nungul papaul. Nungul mayul. Nungul mayimul. Panalaya kitari ya. Kachama kibaychaya. Tukar muro. Ya kanun tu jinang balawi cari hun. Huwap tun. yana jar uwa birka uwa bani ya lingu bani ya nukani na mrengi yin ral wari uwa ral wari uwa jina la mwal malingu raja mangam kanyini ya mwa kuru yun rumdo maga ya e kaburi ndo kakunga yun miya balalali yun miya yiri chamala manji kai mala awari puwari pu bapuru dan wale kakur panmi yapa yun mi katu yun mi wawa yun mi mari mo yun mi panala ya tukar panala ya lingu wangan ya kangun yung mai pa tukar ngayon panala ya lingu panala ngaling ngaro ngayon tan panala ya tukar ngaling maro naman ngaling nao yung ngaling darangkan min pala ngaling ngaro bijana ah ah yuwal eh Napur berai cur, walnya tu bicara yutam, ayah napur berai cur tuan, inangun bala, tuan tahu inangun ini tahu almaku, ya bicara tu yutayum, angal marumilkum ya kunan dan bayangkarakram, pungka wanguru dawalangu, ni nunungaruka milkum, pacuar. Paichan maga ya mro. Maanyu nungaro kunga yun mayul ngunam. Palato yul ngun maltuna. Paiku ya bilidu karu. Naanyu nungana kan. Pichan naan missing time yu. Missing time. Kapibala paman. Ngula namu na tunggara. Ngala palmi. Apa ni nyabili? Nalakan maltuan. Rom na kunduan yayana. Iri chao malau manjikai u. Anu nung nungguai nung kuyang ya, unung balayol ngora, unami wach nga, udi kabala, kalik nga, tuan bala, ina ngara, tilcimuru, tuan bala, tangunakun ngalma, malzakal nga, tuan bala, kali, bara, tuan na balawan, banungupan ngara, balan bikyana, yo, angalma ngaro yan na bila nyan bili duman. Ya kang alma buku kana kanang dun kung alma malang duman yuhul yuwak cha yuhul kulich ngom kamawlich ngom ngalma lingko yuhul tamal mga bitya na tawar kain min jamar kuli yurta pratami tiramu tawar kain min bahi urungo ripu urungo kapawai unatung alma pilihan ka unangal ka maltun waripun Tukar belanya, walaupun kali katarangan, alibaran alaya kanga daya, dana lingkuraya na, alma lingkuraya ora rumga, kamal tunga, belenan mampanya yam, kuliun dayngum, panan ngaling kuliun man panam balia, panyam ngalingkunguna ya kanga ni naka nama ngalingkanga, muruda alanguyum, panan bukman ngalmaling. Bukman na yul na minjin. Yul na bapurun. Yul na dangbal ngirimal nina tungan. Muna ya nama nanga. Baichan nanga nama. Romro. Panali ka nama ngara. Naha dangom. Dangom na ngurudalangu. Parakin. Yuduan ya manjmakma. Lachum rom. Bitan nanga waripum yuram. Waripum nanga yakayun. Ya kaduan ma belenga itu na yang wanuna people ngai itu new generation ngai itu power una belanya dangu tawo no malengo kanyako mangana pungarung alma kanyena na apa yo mangal maro darangkan mi ya wijen belenga alma dangu pungkul ngal malengo wangan aru mal malengo ripia Raju cutna pala, maltunang almaro ka. Malang almalingko ka, daya matiro mala. Una pala, rom manikay nga, tika na nga malangu nga, bungkulu nga, tika na nga malangu nga, una nga libay nga malangu ulam nga, tau ngulan na u, ngara, kuyangi ngara, ulipya ang almalingko dango. Yung markap miwara. Pai ngaleng aro jinang wayani na palang ngaleng aro malak tu mana tanal ingkum kuding o. Tanal ingkum kuding o banyan tanal kangan nyina. Walipum matayul ngutangun. Muna pala kangan nyina kaling ayul muna kaling ha. Tango pala naon balanda kayul ngawalipum minci kawalipum hala nanaratalang ka na yu tuwan na yan. Tuwan ba ay manungkura yung mga. Nunupi berkayo, ayak ka nga na punuling araw niyo niyo yun. Koro, yak ka, nunupi. Tiyali, wang ang unungkin nga. Pidya na nga karun, dinang bala. Dinang bala nga ka, tawan una ka, buku ha una ha. Ngiri mamalay na nga tananan, baka kawarpam. Ngalim nga runa ka mana, ngalipi yan na kanjar. Ngalipi mulukur ko yan niya uwi. Kangalipi kanjar pala ito naman pala na nga ro rararichin ba na yam panangalikan na o birkay rararichin nga ro rararichin pala batalayim yu jinakuyan ng almajalma almako pila niya dango dao ali yuwalk ko narami kaya yuwalk na ngali nga ro tuman uwangar na uwangar yuwalk uwangar yakanyal yakajan kunami yu kinal ngaya dawar iman na ay kinal ngaya dawar iman puku dawar iman maka ngaya kinal tao yu pilihan kau na yun wanggan na manji kau ngarunan wanggan kuyang inyawoy jama nga ulan na nga room nga malang ma wanggan din ngaro puku dawar iman nga ra. Ang wili po malamal. Yung kanyi nangiri mga malang mo. At ang kinalang dawar iwan ang markab ni wara. Ngali dango, kali lungur ma. Yung mo, ngali bundi, malduman. Ngali na wina ngali, kawangar kum, yuwal kum. Ngunong yul na, banangali nga nga, nguruwar yun. Banyang baliawang kalal. Panamarayul ngil, kakong mil, kaburo may pamil, angulan na mala, darwang at nangarukungan. Alingaro niya na, lachu yu, rumbal yu, kaburo kto. Kachula ngali, maltun mi, manjikay, kachula, almanama, almanana rami, kachumo, almarumalak dumabrakto, unung yul ko ganyara. Mangal marabitun, yaw, yuwa ko dango. Habitun. Kabela niya, namaling ko dawa, markab mi wara. Kabela niya, jujut na.
1: Yo, ka welcome. Tango yul ngo manikay wo awa.